0: here with respect to the Indian classical dance. And I've also started to do some because one major drawback which I saw is with respect to the performances and opportunity for the students to look at other dancers and learn from them. So you might have also observed that there's a lot of community programs which happens, which is really good. At least the communities are preserving the art form. But Indian classical dance is not limited to just community performance. That 5 minutes will not justify being a dancer. So my whole idea is that I want to create a platform wherein the dancers can look at other dancers, senior dancers. I want to invite the dancers here so that they can look, observe and train themselves and understand how much efforts is needed to even take forward the Indian classical dance. So that is something which is currently in my list now, and I'm working towards that.
1: Great. And I can see this upcoming event in Tabak, the NADA 2026.
0: Yes.
1: Can we call it as your first step?
0: Yes, definitely. Yes, definitely. Because even to my students who are here, I used to hear to them about the kind of performances they used to do. And that's what made me realize that, okay, I have to change the format over here because that is not the way in which one needs to get onto the stage. So with that focus, they all have been like practicing a lot now, and never they had been put into such a situation of so much of practice. And I'm so happy to see them practicing very well, and they've taken up art so seriously now. They understand the importance of it, and we all are looking forward for the NADA which is happening.
1: What will be your one line of message to our listeners to come and attend NADA 2026?
0: As of now, the tickets are sold out. I wish they
1: so
0: have.
1: Happy for you.
0: I wish they have booked the tickets, but it's
1: maybe
0: like
1: next time.
0: Maybe next time. Definitely.
1: We do it annually, or
0: We don't know. We have to still think how it goes on. But yeah, we are getting many inquiries, but unfortunately, the tickets are like sold out now.
1: Oh. So, wish you good luck, and thank you so much for being with Malayalam FM and sharing your knowledge and inspiring the students and the parents about the importance of learning theory along with the practical performance, which is really appreciative about you. And wish you all the good luck.
0: Thank you. Thank you so much. Thank you for inviting me. And you're doing such a brilliant work. You're connecting the artist and any other professionals with the audience, and a kind of contribution from your side to the society, and I think such a noble cause. And thank you so much for inviting me. Thank you.
1: Thank you. Malayalam FM 104.6 നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്താധ്യാപികയും നൃത്യസിഞ്ചന ഡാൻസ് കമ്പനിയുടെ ഫൗണ്ടറും ആർട്ടിസ്റ്റിക് ഡയറക്ടറുമായ ഡോക്ടർ രശ്മി താപ്പറുമായുള്ള പ്രത്യേക അഭിമുഖം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്. ഇനി കേൾക്കാം സിനിമ ഓർമ്മ. അവതരണം സുനിൽ കോളാട്ടുകുടി.
2: മലയാളം എഫ് എം 104.6 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സിനിമ ഓർമ്മ എന്ന നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ സുനിൽ കോളാട്ടുകുടി. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിലെ മെയ് മാസങ്ങളിൽ റിലീസ് ചെയ്ത കുറച്ചുകൂടി മലയാള സിനിമകളുടെയും അവയിലെ ഗാനങ്ങളുടെയും ഓർമ്മ പുതുക്കാം.
3: ഒരേ ദിവസം ഒരേ സംവിധായകന്റെ രണ്ട് ചിത്രങ്ങൾ റിലീസ് എന്ന അപൂർവത മാത്രമല്ല ജോഷിയുടെ ക്രെഡിറ്റ്. രണ്ട് ചിത്രങ്ങൾക്കും ഒരേ കഥ കൂടിയാണ്, ഒരേ പ്രമേയം കൂടിയാണ്. ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണ എന്ന പ്ലോട്ടാണത്. 1984 മെയ് 11 പ്രദർശനത്തിനെത്തിയ ജോഷിയുടെ സന്ദർഭം, പിരിയില്ലനാ എന്നീ ചിത്രങ്ങളിൽ മുൻപ് സന്തോഷത്തിലും പിന്നീട് തെറ്റിദ്ധാരണയുടെ പേരിൽ തെറ്റിപ്പിരിയുകയും ചെയ്യുന്ന ദമ്പതികളെ കാണാം. പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് മെസ്സേജ്. നസീർ അവതരിപ്പിക്കുന്ന ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുട്ടിയുണ്ടെന്ന ഏഷ്യനിക്കാരന്റെ, അതായത് ജോസ് പ്രകാശാണ്, അപവാദം മൂലം ബന്ധം ഉലഞ്ഞ ലക്ഷ്മിയാണ് പിരിയില്ലെന്നാം എന്ന ചിത്രത്തിൽ. ലക്ഷ്മിയാണ് ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കൊച്ചിൻ ഹനീഫയുടെ കഥയായിരുന്നു ആലപ്പി ഷെറീഫിന്റെ തിരക്കഥ. മക്കളായ ശ്രീനാഥ്, രോഹിണി അവർ വലുതാകുന്നവരെ ലക്ഷ്മിയോടൊപ്പമാണ്. നസീറിന്റെ കൂടെ മറ്റൊരു വീട്ടിൽ മകനായ ശങ്കർ അവതരിപ്പിക്കുന്ന ചെറുപ്പക്കാരനുണ്ട്. നസീറിന്റെ ശത്രു ജോസ് പ്രകാശ് ലക്ഷ്മിയുടെ ബിസിനസ് വിശ്വസ്തനായി. ജോസ് പ്രകാശിന്റെ മകളും ശ്രീനാഥും, അതായത് ലക്ഷ്മിയുടെ മകനും, ഒരു കൂടം കുളിരി.

തേനും ഒക്കെ പാടി പ്രണയത്തിലാണ്. അതൊരു പ്രണയ ചതിയാണ്. ശത്രുവിന്റെ മകനെ ചീത്തയാക്കുവാൻ മകളെ ജോസ് പ്രകാശ് ഉപയോഗിക്കുന്ന ചതി. ഇതിനിടയിൽ നസീർ ലക്ഷ്മിമാരുടെ മകൾ രോഹിണിക്ക് കല്യാണമായപ്പോൾ ജോസ് പ്രകാശ് മകളെ രോഹിണിയെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ലക്ഷ്മി അറിയുന്നത് പണ്ട് നസീറിന്റെ സുഹൃദ് ദമ്പതികൾ മരിച്ചപ്പോൾ അവരുടെ മകന്റെ അതായത് ശങ്കറിന്റെ ഉത്തരവാദിത്വം നസീർ ഏറ്റെടുക്കുകയായിരുന്നു. അത് നസീറിന്റെ ജാരസന്തതിയല്ല, നസീർ ഒരു സഹായം ചെയ്യുകയായിരുന്നു. തെറ്റിദ്ധാരണയൊക്കെ മാറി പൂച്ചൽ ഖാദർ കെ വി മഹാദേവൻ ടീമിന്റെ രസമുള്ള പാട്ടുകൾ. കസ്തൂരി മാനിന്റെ തോഴി.

അന്ന് മലയാള സിനിമയിൽ ഒരു ഫോർമുല ഉണ്ട്, മമ്മൂട്ടി പെട്ടി കുട്ടി. നല്ലൊരു ജോലിയുള്ള ഭർത്താവ്, സുന്ദരിയായ ഭാര്യ, കുസൃതിയായ മകൾ, അത് ബേബിശാലിനിയാണ്. ആദ്യമൊക്കെ പി ചിത്രത്തിലാണെങ്കിൽ പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം ഒക്കെ പാടി ഗാർഡനിലൊക്കെ ഉല്ലസിച്ച് നടക്കും. പിന്നൊരു തെറ്റിദ്ധാരണ വരും, പിണക്കമാവും, പിരിയലാവും. തെറ്റിദ്ധാരണ മാറുമ്പോഴത്തേക്കും നായകനോ നായികയോ കുഞ്ഞോ മരിച്ചിട്ടുണ്ടാവും. ഇവിടെ സന്ദർഭത്തിൽ മമ്മൂട്ടിയുടെ സുഹൃത്ത് സുകുമാരൻ ഗൾഫിൽ നിന്ന് വരികയാണ്. ഹോട്ടൽ റൂമിൽ ഒരു സ്ത്രീയെ, ഒരു ലൈംഗിക തൊഴിലാളിയെ സുകുമാരൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയും സുകുമാരനും ഹോട്ടലിൽ ഒത്തുകൂടുന്നു. സുകുമാരനൊരു ഫോൺ കോൾ വന്ന് പുറത്തേക്ക് പോകുന്നു. മമ്മൂട്ടി പോലീസ് റെയ്ഡിൽ പെട്ട് അറസ്റ്റിലാവുന്നു. ഇത് സരിത കാണുന്നു. ഇതാണ് സരിതയുടെ ഒരു തെറ്റിദ്ധാരണ. ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, മമ്മൂട്ടിയുടെ കഥാപാത്രം കോളേജ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ സുകുമാരനൊപ്പം സ്ത്രീ വേഷത്തിൽ ലേഡീസ് ഹോസ്റ്റലിൽ കയറിയൊക്കെയുള്ള ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കുറിച്ച് ജീവികൾക്കെല്ലാം ശല്യമായി മതിച്ചു വാണിരുന്നു എന്ന് പോച്ചാൽ ഖാദർ എഴുതിയത്. സരിത എന്ത് ചെയ്തു? ഈ റെയ്ഡ് വിശ്വസിക്കുകയും മകളെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി. സീമ സ്ഥലത്തെ അഡ്വക്കേറ്റാണ്. സീമയുടെ അനീത്തിയെ ഒരു രവി എന്നൊരാൾ ഗർഭിണിയാക്കി പറ്റിച്ചു. ആ അനീത്തി ആത്മഹത്യ ചെയ്തു. അത് കാരണം സീമ എന്ന കഥാപാത്രത്തിന്റെ കല്യാണം മുടങ്ങി. ആ രവി ഈ മമ്മൂട്ടിയാണെന്ന മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്. സീമയുടെ കുടുംബം അച്ഛൻ പ്രതാപചന്ദ്രൻ. മമ്മൂട്ടി എന്ന രവിയെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് സുകുമാരൻ വീണ്ടും ഗൾഫിൽ നിന്ന് വരുന്നു. നമ്മളറിയുന്നു മമ്മൂട്ടി രവി നിരപരാധിയായിരുന്നു. അന്ന് ഹോട്ടൽ റെയ്ഡ് നടന്നപ്പോഴും മമ്മൂട്ടി രവി നിരപരാധിയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. പൂവച്ചൽ ജോൺസൺ ടീമിന്റെ പാട്ടുകൾ ചിത്രത്തെ പോലെ തന്നെ വൻ ഹിറ്റായിരുന്നു.

0: അത് ചിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ ഇടിവാദത്തിൻ്റെതോ
1: ചുമ്മാതിരിക്കും

നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന പ്രശസ്ത ഡയലോഗുമായി പ്രേക്ഷക ലക്ഷങ്ങളെ മയക്കിയ 20-ാം നൂറ്റാണ്ട് 1987 മെയ് 15 റിലീസ്. എസ് എൻ സ്വാമി, കെ മധു കൂട്ടുകെട്ടിൽ, മോഹൻലാൽ സുരേഷ് ഗോപി മെഗാഹിറ്റ്. സുനിത പ്രൊഡക്ഷൻസിന്റെ ചിത്രമാണ്. അവരുടെ സ്ഥിരം സംഗീത സംവിധായകൻ ശ്യാമിന്റെ ബി ജി എം സിനിമയോളം തന്നെ ഹിറ്റാണ്. മുഖ്യമന്ത്രിയുടെ മകൻ ശേഖരൻകുട്ടി, അത് സുരേഷ് ഗോപിയാണ്, മയക്കുമരുന്ന് ബിസിനസ്സിലേക്ക് തിരിഞ്ഞപ്പോൾ പാർട്ട്ണറായിരുന്ന ജാക്കി എന്ന മോഹൻലാൽ ആ സൗഹൃദം ഉപേക്ഷിച്ചു. അന്നുമുതൽ ശത്രുക്കളാണ് ഇരുവരും. ശത്രുത കൊലപാതകങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ജാക്കിക്ക് ശേഖരൻകുട്ടിയെ കൊല്ലാനേ നിവൃത്തിയുള്ളൂ. എയർപോർട്ടിലെ വൻ സുരക്ഷ മറികടന്നും ആ ക്ലൈമാക്സ് ജാക്കി എന്ന മോഹൻലാൽ നടപ്പിലാക്കുന്നു. ഗ്യാങ്സ്റ്റർ സിനിമകളിൽ പൊതുവെ കാണാറില്ലാത്ത ഇമോഷണൽ സീനുകൾ കഥയുടെ ഭാഗമാണ്. കൂട്ടുകാരിയുടെ പീഡകനെ കൊന്ന കുറ്റത്തിന് ജയിലിലായ ഉർവശി, അത് മോഹൻലാലിന്റെ കാമുകിയാണ്. വിവാഹം കഴിക്കാനിരുന്ന ജാക്കി ജയിലിലേക്ക് വരുമ്പോൾ കാമുകി റിലീസാവുന്ന, ജയിൽ മോചിതയാവുന്ന ഒരു സീനുണ്ട്. ചുനക്കര രാമൻകുട്ടി ശ്യാമിന്റെ ഒരു

ജോൺ എബ്രഹാമിന്റെ ആദ്യ ചിത്രം വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ 1972 May 19 റിലീസ് ചെയ്തു. ഫ്രഞ്ച് ചിത്രം നൂ ലെ ഗോസ് ആണ് പ്രചോദനം. അബദ്ധത്തിൽ സ്കൂൾ പ്രോപ്പർട്ടിക്ക് നാശം പറ്റിയതിൽ കുറ്റാരോപിതനായ ഒരു കുട്ടിയെ സഹപാഠികൾ ചേർന്ന് സഹായിക്കുന്നതാണ് കഥ. ഫ്രഞ്ച് ചിത്രത്തിൽ സ്കൂളിലെ ഗ്ലാസ് പൊട്ടിയപ്പോൾ ജോണിന്റെ ചിത്രത്തിൽ സ്കൂൾ സ്ഥാപകന്റെ പ്രതിമയുടെ തലയാണ് തകർന്നത്. എം ആസാദ് ആണ് തിരക്കഥ. മധു ജയഭാരതി, അടൂർ ഭാസി എന്നിവർക്കൊപ്പം തമിഴ് നടി മനോരമയും അഭിനയിച്ചു. 8 ക്ലാസ്സിലെ കുട്ടികൾ അധ്യാപകൻ ലീവായത് കാരണം ആ പീരീഡിൽ പന്ത് കളിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കെ പന്തടിച്ച് സ്കൂൾ സ്ഥാപകന്റെ പ്രതിമയുടെ തല തകർന്നു. ഹെഡ്മാസ്റ്റർ 1200 രൂപ പിഴ വിധിച്ചു. പാവപ്പെട്ട രാജു എന്ന വിദ്യാർത്ഥിയുടെ തലയിലാണ് ആ കുറ്റം ചുമത്തപ്പെട്ടത്. ഒരു ക്ലാസ് മുഴുവൻ കളിച്ചപ്പോൾ ഒരു കുട്ടി മാത്രം എങ്ങനെ പ്രതിയാകും? മറ്റു വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ സമരം ചെയ്യാൻ പദ്ധതിയിട്ടു. പക്ഷെ നല്ലവനായ സ്കൂൾ സെക്രട്ടറിയുടെ പ്രേരണയാൽ സമരമല്ല, സഹകരണമാണ് വേണ്ടതെന്നും കലാപരിപാടി നടത്തി പണം സ്വരൂപിക്കണമെന്നും അവർ തീരുമാനിക്കുകയാണ്. അധികാരത്തിന്റെ തല തകർത്ത് പുതിയ തലമുറ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നാണ് ചിത്രം പറഞ്ഞത്. നമ്മുടെ മണ്ണിൽ നമുക്കുയർത്തുക സമഭാവനയുടെ നളന്തകൾ എന്നാണ് വയലാർ ഒരു ഗാനത്തിൽ എഴുതിയത്. എം ബി ശ്രീനിവാസന്റെ സംഗീതമായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു ഹിറ്റ് പാട്ടുണ്ട്, അതാണ് വെളിച്ചമേ നയിച്ചാലും

കുതിരയോട്ട മത്സര പശ്ചാത്തലത്തിൽ കുടുംബകഥ പറഞ്ഞ ജാക്ക് പോട്ട് ഷാജുൻ കരിയാലിന്റെ കഥയിൽ ടി ദാമോദരൻ തിരക്കഥ എഴുതി ജോമോൻ സംവിധാനം ചെയ്തു. 1993 May 20 റിലീസ്. സിൽവസ്റ്റർ സ്റ്റാലൻ അഭിനയിച്ച ഓവർ ദ ടോപ്പ് എന്ന ഹോളിവുഡ് ചിത്രവുമായി കഥയ്ക്ക് ചെറിയ ബന്ധമുണ്ട്. സ്പോർട്സ് മത്സരത്തിലെ വിജയം എങ്ങനെ വ്യക്തിജീവിതം വീണ്ടെടുക്കുന്നു എന്നതാണ് പ്ലോട്ട്. ഗൗതമി ആയിരുന്നു നായിക. കന്നഡ നടൻ സുദർശന്റെ ഏക മലയാള ചിത്രമാവും ഇത്. വില്ലൻ വേഷത്തിൽ തമിഴ് നടി മഞ്ജുള വിജയകുമാർ ഉണ്ട്. ഹോഴ്സ് റേസിൽ കുതിരകളെ പറപ്പിക്കുന്ന ജോക്കിയാണ് മമ്മൂട്ടിയുടെ ഗൗതം. ലക്ഷങ്ങൾ കൊണ്ട് ബെറ്റ് വെച്ച് നടത്തുന്ന മത്സരമാണ് വിജയം. സ്ഥിരമായി ഗൗതം പരിശീലിപ്പിക്കുന്ന വിന്നി എന്ന കുതിര തന്നെ. ശത്രുക്കൾ വിന്നിയെ വെടിവച്ചെങ്കിലും പരിക്ക് ഭേദമായി ക്ലൈമാക്സിൽ വീണ്ടും വിജയക്കൊടി പാറിക്കുന്ന വിന്നിയുടെ ഗൗതമിന്റെയും തിരിച്ചുവരവാണ് ജാക്ക്പോട്ട് എന്ന സിനിമയുടെ ഹൈലൈറ്റ്. ഗൗതം എന്ന മമ്മൂട്ടി പ്രണയിച്ച് വിവാഹം ചെയ്തത് ഒരു സമ്പന്നയുടെ മകൾ ആയതിനാൽ ഭാര്യ വീട്ടുകാരുടെ എതിർപ്പുണ്ട്. മഞ്ജുളയാണ് അമ്മായിയമ്മ, ഐശ്വര്യ മകൾ. പ്രസവാനന്തരം മരിച്ചു പോകുന്നു ഗൗതമിന്റെ ഭാര്യ. കുഞ്ഞ് ഭാര്യ വീട്ടുകാരുടെ സംരക്ഷണയിൽ കഴിയുകയാണ്. അച്ഛൻ എന്ന ഗൗതത്തെ ശത്രുവായി കാണാനാണ് ഭാര്യ വീട്ടുകാർ കുട്ടിയെ പ്രേരിപ്പിക്കുന്നത്. അച്ഛന്റെ കൂടെ ചെലവഴിക്കാൻ കിട്ടിയ സമയം മകന് അച്ഛനോട് അടുപ്പം തോന്നുന്നു. ഒടുവിലത്തെ കുതിരയോട്ട മത്സര വിജയത്തിലൂടെ ഗൗതവും വിജയിക്കുന്നു. ബിച്ചു തിരുമല ഇളയരാജ പാട്ടുകൾ ഹിറ്റായിരുന്നു. താഴ്വാരം മൺപൂവേ ആയിരുന്നു ഗാനങ്ങളിൽ ഇമ്പമേറിയത്.

മലയാളിയുടെ ഹൃദയത്തിൽ എക്കാലത്തേക്കും ഇടം പിടിച്ച ഒരു പാട്ടാണ് ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രം 1975 May 23 റിലീസ്. കെ സുഗു ആണ് കഥയും സംവിധാനവും നിർമ്മാണവും. തിരക്കഥ എഴുതിയത് ജഗതി എൻ കെ ആചാരി, നമ്മുടെ ജഗതി ശ്രീകുമാറിന്റെ അച്ഛൻ. നസീർ ജയഭാരതി ചിത്രമായിരുന്നു. ആ പഴഞ്ചൻ കൊട്ടാരത്തിന് സുഖകരമല്ലാത്ത ഓർമ്മകളുണ്ട്. കൊട്ടാരത്തിന്റെ അവകാശിയായ ഭാസ്കര വർമ്മയുടെ ഭാര്യ മാർഗരറ്റ് തമ്പുരാട്ടി പിണങ്ങിപ്പോയതാണ്. ആ കൊട്ടാരത്തിൽ ദുർഭരണം നയിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അക്കാലത്ത് ഒരു വിപ്ലവകാരിയും ഉണ്ടായിരുന്നു. അവനെ സ്നേഹിച്ചൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. രണ്ട് പ്രണയ പക്ഷികളുടെ കണ്ണീരും രക്തവും വീണൊഴുകുന്നത് കാണാനായിരുന്നു ആ കൊട്ടാരത്തിന് യോഗം. ആ കൊട്ടാരം ഇപ്പോൾ അനന്തരാവകാശികളില്ലാതെ അനാഥമായി നിലകൊള്ളുകയാണ്. വയലാർ ദേവരാജന്മാരുടെ 6 ഗാനങ്ങളുണ്ടായിരുന്നു. ചന്ദ്രകളഭം മാധുരിയും പാടിയിട്ടുണ്ട് ആണ് മറ്റൊരു ഹിറ്റ്. പ്രേംനസീർ അന്തരിച്ച സമയത്ത് ദൂരദർശൻ ആവർത്തിച്ച് ഉപയോഗിച്ച പാട്ടാണ് ചന്ദ്രകളഭം. വയലാറിന്റെ സ്മരണാർത്ഥം പണികഴിപ്പിച്ച സ്മൃതി മണ്ഡപത്തിന്റെ പേര് ചന്ദ്രകളഭം എന്നാണ്. കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ഈ ചിത്രം റിലീസ് ചെയ്ത് അധികം കഴിയുന്നതിന് മുമ്പേ വയലാറും നമ്മോട് വിടവാങ്ങി.

0: ഇതോടെ സിനിമ ഓർമ്മ എന്ന ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. മുൻ വർഷങ്ങളിൽ ജൂൺ മാസത്തിൽ റിലീസ് ചെയ്ത കുറച്ച് സിനിമകളെയും അവയിലെ ഗാനങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളുമായി വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രൊഡ്യൂസർ അറ്റ് മലയാളം FM.co.nz എന്ന ഇമെയിലിൽ അറിയിക്കാം. താങ്ക് യു.
1: ഇതോടെ മലയാളം FM 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നോസ്. മലയാളം FM 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.

0: ஆலயம் நியூசிலாந்து இந்து கோயில் சங்கம் பெருமையுடன் வழங்கும் வாராந்திர ஆன்மீக நிகழ்ச்சி ஆலயம் ஒவ்வொரு சனிக்கிழமை தோறும் காலை 8:30 முதல் 104.6 பிளானட் எஃப்எம் அலைவரிசையில் உங்களை மகிழ்விக்க வருகிறது ஆலயம். எங்கள் நிகழ்ச்சியை கேட்க மறவாதீர்கள்.
1: Business. Boating. Belly dancing. Whatever you're interested in learning, community education is alive and well at a school near you. Gain skills. Find a hobby. Learn a language. Get fit. Learn to relax. Visit aucklandcommunityeducation.co.nz to find courses in your neighbourhood. Cooking. Computing. Cantonese.
2: 7:30 to 9 on Planet FM Saturday mornings is for our Tamil listeners. And if you would like to tune in to other Tamil programs, simply go to our website, planetaudio.org.nz, and click Tamil. Our last Tamil program for the morning is Aliyam, up next at 8:30.
3: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.